ಹಲೋ, ಹಾಯ್, ನಮಸ್ಕಾರ, ಸಲಾಮ್ ಅಲೈಕುಮ್. ಕೇಟುಂಡ್ರು ಲಾರಿದ್ ರೇಡಿ ಸಾರಂಗ್ 107.8 FM. ಇದೆ ರಂಗ್ ರಂಗ್ರು ಜೀವನ ಎಂಡತ ಮೈಕಲ್ದ ಬಳಕ ಕಾರ್ಯಕ್ರಮದಾಗೆ ಎಲ್ಲರಿಗೂ ಕಲ್ಬು ನರ್ನ್ಯೂ ಸ್ವಾಗತ. ಚಿರಿಯವರು ತಾಂತ್ರಿಕ ಅಡಚಣೆ ಕೊಂಡಿತು, ಕಾರ್ಯಕ್ರಮತೆ ಲೇಟ್ ಆಯಿತು, ಪ್ರಸಾರ ಆಯಿತು. ಎಲ್ಲರೊಟ್ಟಿಗೆ ಕ್ಷಮೆ ಕೇಟುಂಟು. ಎಂಡತೆ ಕಾರ್ಯಕ್ರಮತೆ ಆರಂಭ ಆಕೊಂಡಲ್ಲ ಶ್ರೋತೃಗಳೇ, ಅಂತೂ ಇಂತೂ ನಾಳೆ ಬಕ್ರೀದ್ ಐಟಿಕ್ರು ಬೆಲೆ ಪೆರ್ನಾಳಂಟು ಕೂಡ ನಂಗೆ ಆಚರಿಸಿ ಉಂಟಲ್ಲ. ಎಂಡೆ ಗಲ್ಫ್ಲಲ್ಲೂ ಕೂಡ ಬೆಲೆ ಪೆರ್ನಾಳು ಆಚರಣೆ ಕೂಡ ಹಾಕೊಂಡಿಕ್ರಾರು. ಬಹುಶಃ ಈ ಬೆಲೆ ಪೆರ್ನಾಳಂಟು ಬರ್ಬೋದು ನಂಗೆ ಒರ್ಕತ್ತಿಗೆ ನೆನಪಾವರು ಹಜ್ಜಾಜ್ಮಾರು. ಹಾಜ್ಮಾರಂಟು ಕೂಡ ಅವ್ರದ್ದು ಪೈತ ಬಂದಿನ ಹಾಜ್ಮಾರಂಟು ಚೊಲ್ರಂಕೆ ತೋರು ಪೇರು ಬಂತವೆ ಎತ್ತರೆ ಅದು ಮಾತ್ರ ಊರ್ತೆ ಹಜ್ಜಾಜ್ಮಾರು ಅವಡಗೆ ಪೋಂಡಂಕೆತೋ ಅವರು ಎತ್ತರಮ ಕಷ್ಟ ಬಂತು ಪೈಸೆಲ್ಲ ಒಟ್ಟಾಕಿತ್ತು ಹಜ್ಜಿಗೆ ಪೋನಲ್ಲೇ ಚೊಲ್ರಂಕೆತೋ ಅವರು ಹಾಜತ್ತೋಡು ಅದೇ ಪೋಲೆ ಆ ನಿಯತ್ತೋಡು ಕೂಡ ಪೈಸೆಲ್ಲ ಒಟ್ಟು ಬೇಚೈತೆ ಅದಕ್ಕೆ ಬೇನೈತು ಪೋಂಡಂಕೆತೋ ಅವರು ಸಹಜರಿಯ ಅವರು. ಸೊ ಹೆಂಚದಂಡ ಕಂಡೆ ಹಜ್ಜಿ ಎಂದಿಗೆ ಹಾಕೊಂಡು ಚೊಲ್ರಂಕೆತೋ ಅವರು ಪ್ರಶ್ನೆ ಖಂಡಿತ ಮಾಡಿ ಕೂಡ ಬಂಡೆ ಇಪ್ಪ ಹಜ್ಜಿ ಚೊಲ್ರದ ಎಂದ್ರುಂಡ. ಸೊ ಅದನ್ನಂಗಲೆ ಇಸ್ಲಾಂ ಧರ್ಮತ್ತು ಅವರು ಪವಿತ್ರಮಾಯ ಅಂಜಿ ಕಂಬತ್ತಲೆ ಪಿಲ್ಲರ್ಸ್ ಆಫ್ ಇಸ್ಲಾಮ್ ಅಂತ ಕೂಡ ಚೆಲ್ರಾರೆ. ಸೊ ಅದ್ರಲ್ಲಿ ಲಾಸ್ಟ್ ದೈಹಿಕರೆ ದೈಹಿಕಮಾಯಿಟ್ಟು ಆರ್ಥಿಕಮಾಯಿಟ್ಟು ಆರು ಶಕ್ತ ಉಳ್ಳಾರ ಆ ಒರು ಮುಸ್ಲಿಂ ತಂಡೆ ಜೀವಿತಾವಧಿಲಿ ಕನಿಷ್ಠ ಒರ್ ಬಾರಿ ಆಯಂಗು ಸೌದಿ ಅರೇಬಿಯಾತಲುಳ್ಳ ಮಕ್ಕ ನಗರತ್ತಿಗೆ ಪೋಯ್ತು ಆ ಪವಿತ್ರ ಯಾತ್ರಣೆ ಆಕೊಂಡು ಚೊಲ್ರಂಕೆತ ಅವರು ಕಡ್ಡಾಯ ಐತಿಕ್ರೆ. ಸೊ ಅದು ದೈಹಿಕಮಾಯಿಟ್ಟು ಶಕ್ತ ಇಟ್ಟಿಕೊನು ಆರ್ಥಿಕಮಾಯಿಟ್ಟು ಕೂಡ ಶಕ್ತ ಇಟ್ಟಿಕೊನು ಅಥವಾ ಆರ್ಥಿಕಮಾಯಿಟ್ಟು ಶಕ್ತ ಇಲ್ಲ ದೈಹಿಕಮಾಯಿಟ್ಟು ಶಕ್ತ ಇನ್ನಲ್ಲ ಕರಂಟೆ ಅಂಕು ಮದ್ರ ಸವಾಬು ಕೆಟ್ಟರೆ ಆಯಂಗ ಅದು ಬೇರೆ ರೂಪದಲ್ಲಿ ಇಬಾದತ್ ರೂಪದಲ್ಲಿ. ಸೊ ಆಯ್ದುಕೊಂಡದ್ದು ದುಲ್ ಹಿಜ್ಜಾ ಚಂದ ಚಂದ ಹಂಗಿಪ್ಪ ಇಂಗ್ಲೀಷ್ ಕ್ಯಾಲೆಂಡರ್ ಪ್ರಕಾರ ಈ ತಿಂಗಳು ಮೇ ಅದೇ ಪೋಲೆಮೆ ಇಸ್ಲಾಮಿಕ್ ಕ್ಯಾಲೆಂಡರ್ ಪ್ರಕಾರ ಇದು ದುಲ್ ಹಿಜ್ಜಾ ಅಂಟ. ಈ ದುಲ್ ಹಿಜ್ಜಾ ತಿಂಗಲ್ ಐಟಿಕ್ರಿ ಎಟ್ಟಾ ಮತ್ತೆ ನಾಲ್ಡು ಪಿರ್ಚಿತ್ತು ಪನ್ನೆಂಡು ಪೈಮೂನಾ ಮತ್ತೆ ನಾಲ್ ತೋರು ಒಟ್ಟು ಅಂಜಿ ಆರು ನಾಲ್ಲು ಈ ಯಾತ್ರೆ ಆಯೋಂಟೆ ಇಕ್ಕರೆ ಅದು ಯಾತ್ರೆ ಆಯೋಂಟು ಕೂಡ ಉಂಟು. ಸೊ ಇಪ್ಪ ಹಜ್ಜಾಜಿ ಮಾರು ಪೋಂಡಾರು ಅವಡ ಸೌದಿ ಅರೇಬಿಯತ್ತು ಮಕ್ಕ ನಗರತ್ತಿಗೆ ಪೋಂಡಾರು ಅವಡ ಪೋಯಿಂಟ್ ಕನಟೆ ಅವಡಂಗೆ ಎಂದ್ರಾಕ್ರಾರು ಚೊಲ್ರಂಕೆತ್ತು ಕೊರಿಯ ವಿಧಿವಿಧಾನ ಎಂದ್ರುಂಡ ಅವಡ ಎಂದ್ರಲ್ಲ ನೆರವೇರಿಸನ. ಸೊ ಅದ್ರ ಬಗ್ಗೆ ಅವ್ರ ಚಿರಿಯವ್ರ ಮಾಹಿತಿ ಕೂಡ ಹಿಂಡತೆ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ತರೋಗೆ ಇಷ್ಟಪಡ್ರೆ. ಇಪ್ಪ ಹಜ್ಜಿ ಹಾಕು ಮತ್ತು ಯಾತ್ರಿಕ ಮಾರು ಹಾಜಿ ಮಾರಂಡು ಕೂಡ ನಂಗೆ ಚೆಲ್ರ ಅವಡ ಅತ್ಯಂತ ಶಿಸ್ತಾಯಿಟ್ಟು ಭಕ್ತಿಮಾಯಿಟ್ಟು ಕೊರಿಯ ಪ್ರಮುಖ ಧಾರ್ಮಿಕ ವಿಧಿವಿಧಾನತೆ ಅವಡ ನೆರವೇರಿಸನ. ಅವರು ಫಸ್ಟ್ ಗೌಡ ಇಹ್ರಾಮ್ ಕೆಟ್ಟೋನುಂಡು ಕೂಡ ನಂಗೆ ಚೆಲ್ರ ಚಂದಂಟ ಹೆಂಗೆ ಯಾತ್ರೆ ಚೆಲ್ರದ್ದು ಅವ್ರ ನಿಗದಿತ ಗಡಿ ಅವಡ ಎತ್ತಿಯ ಪೋಲೆಮೆ ಹಾಜಿ ಮಾರು ಇಹ್ರಾಮ್ ಸ್ಥಿತಿಗೆ ಪ್ರವೇಶಿಸಿರಾರು. ಅವರು ಆನಿಂಗೆಂದ್ರ ಹಾಕ್ರಾರು ಚಂದಂಟ ಹೆಂಗೆ ಜಂಡವರು ಬೆಲ್ತವರು ಚಟ್ಟೆ ಧರಿಸಿರಾರು ಪೆನ್ನಿಂಗ ಸಾಮಾನ್ಯ ಅವರು ಸಭ್ಯ ಉಡುಪು ಎಂದ್ರುಂಡ. ಸೊ ಆದರೆ ಇದಾಕಿತ್ತು ಮೊಗಪಿನ ಕೈರೆ ಮಾತ್ರ ಓಪನ್ ಬೇಕ್ರಾರು. ಸೊ ಇದೆಲ್ಲವೂ ಕೂಡ ಪಡಚೊಂಡು ಮುನ್ನಲು ಸಮಾನರು ಚೊಲ್ರಂಕಿತ ಅವರು ಸೂಚಿಸಿರದೆ ಎಂಚದಂಟ ಹೆಂಗೆ ಅವಡ ಇಹ್ರಾಮ್ ಕೆಟ್ಟು ಮತ್ತು ಅವಡ ಮಿನಿಸ್ಟರ್ ಮಾರಿಕ್ರಾರು ಅವಡ ಇಂಜಿನಿಯರ್ ಮಾರಿಕ್ರಾರು ಪ್ರಖ್ಯಾತ ಬೆಲೆಬೆಲೆ CEO ಮಾರಿಕ್ರಾರು ಪ್ರತಿಯೊಂದು ದೇಶದಲ್ಲಿ ನಿಂಡುತ್ತೆ ಅದು ಯುರೋಪಿಯನ್ಸ್ ಇನ್ನಿತರ ಬೇರೆ ಬೇರೆ ದೇಶದಲ್ಲಿ ನಿಂಡುತ್ತೆ ಬಂಡಂಕೆತ್ತೋ ಬೆಲೆಬೆಲೆ ಮಿನಿಸ್ಟರ್ ಮಾರು CEO ಮಾರು ಇಂಜಿನಿಯರ್ ಮಾರು ಡಾಕ್ಟರ್ಸ್ ಮಾರು ಬೆಲೆಬೆಲೆ ಸರ್ಕಾರಿ ಅಧಿಕಾರಿ ಮಾರು ಆರು ಇನ್ನೆಂಟು ಕನಟ ಹೆಂಗು ಅವಡ ಮಾತ್ರ ಶ್ರೀಮಂತ ಅಂಟಿಲ್ಲ ಬಡವ ಅಂಟಿಲ್ಲ ಎಲ್ಲರೂ ಕೂಡ ಈಕ್ವಲ್ ಎಲ್ಲರೂ ಕೂಡ ಸಮಾನರು ಚೊಲ್ರಂಕೆತ್ತವರು ನೆಲೆಲ ಇಟ್ಟಿಕ್ರೆ ಅವಡ ಅವರು ಜಂಡು ಚಟ್ಟೆ ಮಾತ್ರ ಇಟ್ಟರು ಅವರು ಬೆಲ್ತ ಚಟ್ಟೆ ಹಿಂಗಿನ ಮೇಲೆಗೊಂದು ಇಟ್ಟುಬಿಟ್ರು. ಸೊ ಇದೆಂದ್ರೆ ಚೆನ್ನ ಪಡಚೊಂಡ ಮುಂದಲ್ಲಿ ನೀವು ಎಲ್ಲರೂ ಕೂಡ ಸಮಾನರು ದೇವರ ಮುಂದೆ ನೀವು ಸಮಾನರು ಎಂಬುದನ್ನು ಕೂಡ ಸೂಚಿಸುವಂಥದ್ದು. ಸೊ ಅಲ್ಲಿ ನಾವು ಮಕ್ಕಾದಲ್ಲಿ ನೋಡುವಾಗ ತುಂಬ ಪುರುಷರು ಏನು ಹೊಲಿಗೆ ಇಲ್ಲದ ಎರಡು ಬಿಳಿ ವಸ್ತ್ರವನ್ನು ಮಾತ್ರ ಧರಿಸಿರ್ತಾರೆ. ಸೊ ಇದು ಯಾಕಂತ ಹೇಳಿದರೆ ಎಲ್ಲರೂ ಕೂಡ ದೇವರ ಮುಂದೆ ಸಮಾನರು ಎಂಬುದನ್ನು ಕೂಡ ಇಲ್ಲಿ ಸೂಚಿಸುವಂಥದ್ದು. ಈ ಇಹ್ರಾಮ್ ಕೆಟ್ಟಿತ ಇಲ್ಬಿನ ಜಂಡಾಮತದೆಂದ್ರೆ ಚಂದಂಟ ಹೆಂಗೆ ತವಾಫ್ ಹಾಕ್ರು ಮಕ್ಕಾತುಲುಲ್ಲಂಕೆತ ಪವಿತ್ರ ಕಾಬ ಎಂದ್ರುಂಡ. ಸೊ ಅದರ ಮುನ್ನಲು ಗಡಿಯಾರತ್ತ ಮುಳ್ಳುರು ವಿರುದ್ಧ ದಿಕ್ಕಲಿ ಎಂದ್ರುಂಡ ಇಪ್ಪ ಕೌಂಟರ್ ಕ್ಲಾಕ್ ವೈಸ್ ಎಂದು ಚೊಲ್ರಮ್ಮ. ಸೊ ಅದೇ ಫಲಮೆ ಏಳು ಬಾರಿ ಪ್ರದಕ್ಷಿಣೆ ಇಡೋಣ ಅವರು ಆ ಪ್ರದಕ್ಷಿಣೆ ಹಾಕಿರೋದಕ್ಕೆ ನಂಗೆ ತವಾಫ್ ಉಂಡು ಕೂಡ ಚೆಲ್ರ ಫಸ್ಟಿಗೆ ಇಹ್ರಾಮ್ ಕೆಟ್ಟರು ಅಯಲ್ಪಿನ ತವಾಫ್ ಕೆಟ್ಟರು. ಸೊ ಈ ತವಾಫ್ ಹಾಕೋಣ ಅವರು ಅಯಲ್ಪಿನ ಸಾಯಿ ಚೆನ್ನಂಗೆ ಕಾಬ ಬಳಿ ಉಳ್ಳೆ ಅಂಕೆತ್ತು ಸಫಾಪಿನ ಮರುವ ಚೆಲ್ರೆ ಜಂಡ ಬೆಟ್ಟಂಗ ಉಂಡು ಅವಡ ಅದ್ರಲ್ಲಿ ಹಾಜಿ ಮಾರಿ ಏಳು ಬಕ್ಕ ಓಡ್ರಾರು ಏಳು ಬಕ್ಕ ತೆಲ್ಲ ಸ್ಪೀಡ್ ಐತೆ ನಡ್ಕ್ರಾರು ಇದು
പ്രവാദി ഇബ്രാഹിം നബി അലൈഹി സ്വലാമൊരു പെഞ്ഞായി ഹാജിറ തൻ്റെ മോൺ ഇസ്മായിലിൻ്റെ താകത്ത് ആരി സുഖുബേനായിട്ട് അപ്പറ ഇപ്പറ ഓടി നൽച്ചെതിരെ എന്ന് ഏൽബക്കൈമ ആ സഫർ മുഹമ്മദ് ബെട്ടത്തിൽ അപ്പറ ഇപ്പറ ഓടുറു തെൽ ബേഗ ബേഗ നടക്കരു സോ ഇതിരെ നെനപ്പുറ ഒരു സങ്കേതമായിട്ട് സയ്യാക്കണം. ഇതിൽ പിന്നമേ പവിത്ര സംസം ചൊല്ലു തന്നീരെ എല്ലാവരും കൂടെ ഇവിടെ കുടിക്കരു. ആ സംസം ചെന്നെങ്കിൽ സ്റ്റോപ്പ് സ്റ്റോപ്പ് നില്ല് നില്ലുണ്ടർത്ത സോ ഇതേ സംസം ചൊല്ലുറങ്കത്തെ ഒരു ഇത് ബന്ധം ഇണ്ടും എത്രമാ വർഷങ്ങളെ കാലവും കൂടെ ആ സംസം തന്നി ഇതുവരകും കൂടെ ബത്തിയതില്ല. സൗദി അറേബ്യ ചെല്ലറെ ജാഗ്യമേ ഒരു ബെല്ലൊരു ഹീറ്റായെങ്കത്തോ ഒരു ഹോട്ട് ഉള്ളെങ്കത്തോ ഒരു ജാഗ്യ എന്നെങ്കിൽ സെക്ക ജാസ്തി എന്നെച്ചാൽ മർമ്മട്ടുങ്ങയില്ല പൊലങ്ങ കൂടെ ആയത്ര ബേഗം അവിടെ ബത്തരങ്കത്തത് ഇങ്ങനത്തെ സാ ഇതാവും ആയെങ്ക ഈ സംസം ചൊല്ലറങ്കത്തെ ഒരു ചെറിയൊരു കിണ ആ കിണത്തിൽ ഇതുവരകും എത്രമാ കോട്ടി കോട്ടി കണക്കിൽ ആൽമാറും ആ തന്നി യൂസ് ആക്കിയിട്ടുണ്ടെങ്കും ഇതുവരകും ആ തന്നിൽ നിന്നെടുത്ത് തന്നി ബത്തി തേക്കരെ. സോ അതേമേ സംസം അത് ഇസ്മായിൽ നബി അലൈഹി സ്വലാം അയാൾ കാലടിച്ചതിരെ ഒരു സങ്കേത സോ അവിടെ തണ്ണീർ എല്ലാം കുടിക്കാറ് സയ്യാക്കിയത് സംസം തന്നി കുടിക്കാറ് അയാൾ പിന്നെ മിനത്തേക്ക് പോണ്ടാറ് മിന ചെന്നിട്ട് കണ്ടെ ദുൽഹിജ്ജ തിങ്കളിൽ എട്ടാമത്തെ നാൾ എല്ലാ ഹാജിമാർ മക്കത്തിൽ നിന്നെടുത്ത് കുറേ കിലോമീറ്റർ ദൂരത്തിലുള്ളെങ്കിലോ മിന ചൊല്ലുറങ്കിലോ ഒരു മൈതാനത്തേക്ക് പോയിട്ട് അവിടെ ടെൻറ്റ് ഉണ്ട് എല്ലാം കൂടെ ബെൽത്തെ ബെൽത്തെ ബെൽത്തെ ടെൻറ്റ് ഉള്ളെങ്കിൽ അവിടെ ദക്കരാറ് സോ അവിടെ കൂടെ പ്രാർത്ഥന അവിടെ കൂടെ ഇത് ധ്യാന സോ ഇങ്ങനത്തെല്ലാം അവിടെ ആക്കിക്കൊണ്ടിരിക്കാറ് സോ അവിടെ ടെൻറ്റ് എല്ലാം എന്തിരി ചെന്നിട്ട് സിമ്പിളായിട്ടുള്ളെങ്കിലത്തെ ഒരു ഈ ഞങ്ങൾ സ്ലം ഏരിയത്തുകളിൽ പോയിട്ട് കണ്ടെങ്കിൽ ചെറിയൊരു ടെൻറ്റെല്ലാം എന്തിരി ഇട്ടത്ത് ഇരിക്കാറ് സോ അതേപോലെ ചെറിയ ടെൻറ്റ് ഒരു സിമ്പിളായിട്ടുള്ളെങ്കിൽ ടെൻറ്റിൽ എല്ലാവരും കൂടെ അവിടെ ഉറങ്ങും ബട്ട് അവിടെ ഉറങ്ങരുതിലും കൂടെ ഒരു ഇതുണ്ട് എന്നിട്ടായെങ്കിൽ സന്ദേശം എല്ലാവരും കൂടെ അവിടെ ഈക്വൽ ചൊല്ലുറങ്കിലത്തെ ഒരു സമാനത്തെ ചെന്നെങ്കിൽ അവിടെ ഡോക്ടർസ്മാർ മിനിസ്റ്റർമാർ സിഇഒ സർക്കാരി അധികാരിമാർ ആരെ എത്ര ബില്ല് ഒരു ഇത് ഇന്നിട്ടായെങ്കിലും അവണ്ടയിൽ അഹം ഇക്കുകുതീര അഹങ്കാര ഇക്കുകുതീര ആ അഹങ്കാര എല്ലാത്തെയും കൂടെ തുടച്ചിരോ അതിലെ എല്ലാത്തും കൂടെ നിർമൂലനാക്കിറങ്കിത്തത് അവിടെ ഹാജിമാർ അവിടെ എല്ലാവരും കൂടെ ഈക്വൽ അവൻ എത്രയോ ബില്ല് സർക്കാരി ബില്ലൊരു ഉദ്യോഗസ്ഥത്തെ മുഖ്യമന്ത്രി ആയിത്തീന്നെങ്കിലും അഥവാ ഏതാ ഒരു രാഷ്ട്രത്തെ ഒരു ബില്ലൊരു പ്രസിഡൻ്റ് ആയിത്തീന്നിട്ടായെങ്കിലും അവൻ മാത്രം അവിടെ ഈക്വൽ അവൻ്റെ മുറ്റത്തിൽ ഒരു ബില്ലൊരു ഫക്കീര ചെന്നിട്ടായെങ്കിൽ വെറും പാവത്തവൻ ഇന്നെങ്കും അവൻകു അവനുകു സമാനത്തെ അതായിട്ടിക്കര അവിടെ മിനാത്തിൽ വാസ്തവ്യ കൂടുമ്പത്തേക്കും നമുക്ക് അവിടെ കാണു ഇത് തവാഫാക്കിയാൽ പിന്നെ സയ്യാക്കിയാൽ പിന്നെ മിനാത്തിൽ വാസ്തവ്യ കൂടിത്താൽ പിന്നെ ഇത്തിക്കർ അറഫ മൈതാനത്തേക്ക് ബണ്ടു ഇത് ഹജ്ജർ അത്യന്ത പ്രമുഖമായിരിക്കത്തെ ഒരു ഘട്ടം ഒലിമ്പാമത്തിനാൽ ഹാജിമാർ എല്ലാവരും കൂടെ അറഫ മൈതാനത്തേക്ക് ബണ്ടാറ് ഉച്ചടിപ്പിരിച്ചിത്ത് എന്തേ ഒരു മോന്തിത്തോലും അവിടെ എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാറ് കണ്ണുർ തന്നിട്ടോണ്ടിരിക്കാറ് അറഫ ഇന്നലുണ്ട് കണ്ടെ ഹജ്ജ് ഇല്ല ചൊല്ലുറങ്കത്തൊരു പലക്കമുണ്ട് സോ ഈ അറഫ ചൊല്ലുറത് വെരി ഇമ്പോർട്ടൻ്റ് ഇണ്ട് അറഫ നോമ്പു റായത്തിൽ എല്ലാവരും കൂടെ പിടിച്ചിരാറ് ഇപ്പം നാളെ പിറന്നാൾ ആചരിച്ചതായിട്ടിരിക്കുക സോ ഈ അറഫ ചൊല്ലുറത് വെരി ഇമ്പോർട്ടൻ്റ് സോ ഇത് അവിടെ മൈതാനത്തിൽ എല്ലാവരും കൂടെ കൂട്ടരുതായിട്ടിരിക്കുക പിന്നെ മുസ്തലിഫ ജാവ് ബന്ത് കളയിരു എന്നെ അറഫാത്തിൽ നിന്നെടുത്ത് സൂര്യാസ്ത എല്ലാ ആയാൽ പിന്നെ ഹാജിമാർ എല്ലാവരും കൂടെ മുസ്തലിഫ ചൊല്ലുറങ്കിത്തെ ഒരു ബയലു പ്രദേശമുണ്ട് അവിടെ ബന്ത് മുക്ത ആകാശത്തേക്ക് നേരെ ഇട്ടത്ത് അവിടെ ചെറിയ ഒരു കല്ലറ പിരിച്ചിത്ത് ആരിച്ചിരാറ് അയാൽ പിന്നെ പത്താമത്തെ നാൾ ജമറാത്താക്കുണ്ടു എന്നെങ്കിൽ മീനാത്തേക്ക് പോയിട്ട് അവിടെ സൈത്താൻ്റെ കൂറിയ പ്രതികൃതി ഗോഡങ്ങ ഉണ്ട് ജമറാത്തിൻ്റെ കൂടെ ചൊല്ലുക ആ മുസ്തലിഫത്തിൽ നിന്നെടുത്ത് ഉയർത്തം വന്ന കല്ലുങ്ങ എന്തുണ്ട് സോ ഇത് എല്ലാം കൂടെ അത് എരിയിറാറ് ആ ഗോഡ എന്തുണ്ട്

0: ശ്രോത്രങ്ങളെ ഇണ്ടത്തോ കാര്യക്രമത്തിലേക്ക് എല്ലാവർക്കും കൽബുണറിഞ്ഞ സ്വാഗതം. ഇണ്ടത്തെ ഈ കാര്യക്രമത്തിൽ ഹജ്ജ് തിങ്കളും മഹത്വ ഇതുക സംബന്ധപ്പെട്ടത് മുൻട്രു, ഹജ്ജ് തിങ്കളെ മഹത്വ ഇബ്രാഹിം നബിരോ ത്യാഗ ഇതുക സംബന്ധപ്പെട്ടത് മുൻട്രു ഖൈറുൻ നിസാ.
1: ಸಾರಂಗ್ ವಿಶೇಷ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ತಮಗೆಲ್ಲರಿಗೂ ಆದರದ ಸ್ವಾಗತ. ನಾನಿಂದು ಪ್ರವಾದಿ ಇಬ್ರಾಹಿಂ